Amen. Hallelujah. Hallelujah. ദാനിയേലിനു വിരോധമായി കയ്യെഴുത്ത് പോടപ്പെട്ടത് ദാനിയേലിനു വിരോധമായി കയ്യെഴുത്ത് പോടപ്പെട്ട പോലെ ദാനിയൽ ഭയന്നതാക വേദത്തിൽ നാം വാസിക്ക മുടിയല ധൈര്യമായിരുന്നാൻ എൻ ദൈവൻ എല്ലാവറ്റിയും എനക്കാക ചെയ്വാർ നാ നമ്പി ഇരിക്കുന്നവരിനാർ എന്ന് അറിവേ അവർ എനക്കാക യാവയും ചെയ്തു മുടിപ്പാർ ഭയപ്പെടവേ ഇല്ല ഭയപ്പെടവേ ഇല്ല യോസേപ്പ് സ്വന്ത സഹോദരനെ പകിത്ത് വിറ്റു പോട്ട പോലെ അവൻ ഭയപ്പെടവേ ഇല്ല അവൻ നമ്പി നാൻ എൻ ദൈവൻ എനക്കാക യാവയും ചെയ്തു മുടിപ്പാർ ഒരുവേള ഉടേ വാഴ്ക്കു വിരോധമായി ചില കാര്യങ്ങൾ ചെയ്യപ്പെട്ട് ഭയമോട് ഇന്ന വേളയിലേ വന്നിരുന്നാൽ വിശ്വാസത്തോട് സ്വല്ലുങ്ങ ഭയമില്ല ഭയമില്ല എൻ ദൈവൻ എന്നോട് കൂടെ ഇരിക്കാർ ആബ്രഹാം കർത്തർക്ക് കീഴ്പ്പെടിന്ന് പുറപ്പെട്ടു പോണാൻ ആപത്ത് നിറഞ്ഞ പാതകളിലേ പോണാൻ ഒരു രാജാ വന്ന് അവരുടെ മനവിയെ തൂക്കി കൊണ്ടു പോണാൻ അപ്പോഴും ഞാൻ നനയ്ക്കുന്ന ആബ്രഹാം ചില ഭയമില്ല ഭയമില്ല ദേവനോട് കൂടെ കത്ത് ആബ്രഹാമൻ മനവി നിമിത്തം രാജാവെ വാദിത്താർ രാജാവെ വാദിത്താർ അല്ല നെനിത്തുകൊള്ളുങ്ങൾ ഉങ്ങളെ തൊടുകവൻ അവരുടെ കണ്ണിൻ മണിയെ തൊടുകാൻ ഉങ്ങളെ തൊടുകവനവരുടെ കണ്ണിൻ മണിയെ തൊടുകാൻ നിങ്ങൾ അവരുടെ കണ്ണുകളിൽ അരുമയാനവർ സ്വലവ വിശ്വാസത്തോടെ

2 സാമുവേൽ 7 അധ്യായം. കത്ത് രാജാവെ ചുറ്റിലും ഇരുന്ന് അവരുടെ എല്ലാ ശത്രുക്കൾക്കും അവനെ നീങ്കലാക്കി ഇളപ്പാറ പണിന പോതു അവൻ തൻ വീട്ടിലെ വാസമായിരിക്കയിൽ രാജാ തീക്കദർശിയാകിയ നാത്താനെ നോക്കി, പാറും കേതു മരങ്ങളാൽ ചെയ്യപ്പെട്ട വീട്ടിലെ നാൻ വാസം പണ്ണും പോത് ദേവനുടേ പട്ടി തിരകളിനടുവേ വാസമായിരിക്കേ എന്നാ. അപ്പോഴത് നാത്താൻ രാജാവെ നോക്കി, നീർ പോയി ഉമ്മുടേ ഹൃദയത്തിൽ ഉള്ളപടിയെല്ലാം ചെയ്യും, കത്തർ ഉമ്മോട് ഇരിക്കാറേ എന്നാ. അന്ന് രാത്രിയിലെ കത്തരുടെ വാർത്ത നാത്താനുക്ക് ഉണ്ടാക്കി അവർ, നീ പോയി എൻ ദാസനാകിയ താവീദെ നോക്കി കത്തർ ചൊല്ലുകത് എന്നവൻറാൾ, നാൻ വാസമായിരിക്കത്തക്ക ആലയത്തെ നീ എനക്ക് കട്ടുവായോ? നാൻ ഇസ്രായേൽ പുത്രരെ ഈജിപ്തിലിന്ന് പുറപ്പെട പണിന നാൾ മുതൽ കൊണ്ട് ഇന്നാൾ വരയ്ക്കും നാൻ ഒരു ആലയത്തിലെ വാസം പണ്ണാമൽ കൂടാരത്തിലും വാസസ്ഥലത്തിലും ഉലാവിനേൻ. നാൻ ഇസ്രായേലരാകിയ എൻ ജനത്തെ മേയ്ക്കുംപടി കട്ടളയിട്ട ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഒരു ഗോത്രത്തെയാവത് നോക്കി നിങ്ങൾ എനിക്ക് കേന്ദ്രമൃത്താൽ ചെയ്യപ്പെട്ട ആലയത്തെ കട്ടാതിരിക്കുന്നത് എന്നാ എന്ന് നാൻ ഇസ്രായേൽ പുത്രർക്കുൾ ഉളാവി വന്ന് എവിടത്തിലാവത് യാതൊരു വാർത്തയെ ചൊന്നതുണ്ടോ? ഇപ്പോഴും നീ എൻ ദാസനാകിയ താവീദെ നോക്കി സേനകളിൽ കത്തർ ചൊല്ലുകത് എന്നവൻറാൾ, നീ ഇസ്രായേൽ എൻകിറ എന്നാൽ ജനങ്ങൾക്ക് അധിപതിയായിരിക്കുംപടി ആടുകളും പിന്നെ നടന്ന ഉന്നെ നാൻ ആട്ടുമന്തിയെ വിട്ട് എടുത്ത് നീ പോന എവിടത്തിലും ഉന്നോടിരുന്ന് ഉൻ ശത്രുക്കളെ എല്ലാം ഉനക്ക് മുൻപാകെ നിർമൂലമാക്കി ഭൂമിയിൽ ഇരിക്കുന്ന പെരിയോർകളെ നാമത്തേക്ക് ഒത്ത പെരിയ നാമത്തെ ഉണക്ക് ഉണ്ടാക്കിനേൻ. നാൻ എൻ ജനമാകിയ ഇസ്രായേലുക്ക് ഒരു ഇടത്തെ ഏർപ്പെടുത്തി അവർക്ക് തങ്ങൾ സ്ഥാനത്തിലെ കുടിയിരുക്കവും ഇനി അവർ അലയാമലും മുൻപോലും നാൻ എൻ ജനമാകിയ ഇസ്രായേലിന്മേൽ ന്യായാധിപതികളെ കട്ടളയിട്ട നാൾ വരയിൽ നടന്നതുപോലും ന്യായക്കേട്ടിൻ മക്കളാൽ ഇനി സിറുമപ്പെടാമലും ഇരിക്കുംപടി അവർകളെ നാട്ടിനേൻ. ഉന്നുടേ എല്ലാ ശത്രുക്കൾക്കും ഉന്നെ നീങ്കളാക്കി ഇളപ്പാറവും പണിനേൻ. ഇപ്പോതും കത്തർ ഉണക്ക് വീട്ടെ ഉണ്ടു വണ്ണുവാർ എന്നതേ കത്തർ ഉണക്ക് അറിവിക്കാർ. ഉൻ നാട്കൾ നിറവേറി നീ ഉൻ പിതാക്കളോടെ നിത്രേ പണ്ണും പോതു നാൻ ഉണക്ക് പിൻപു ഉൻ കർപ്പപ്രപ്പാകിയ ഉൻ സന്തതിയെ എളുമ്പ പണ്ണി അവൻ രാജ്യത്തെ നിലപ്പെടുത്തുവേൻ. അവൻ എൻ നാമത്ത് കണ്ടു ഒരു ആലയത്തെ കെട്ടുവാൻ അവൻ രാജ്യപാരത്തിൻ സിംഹാസനത്തെ എന്തെന്തേക്കും നിലയ്ക്ക പണ്ണുവേൻ. നാൻ അവനക്ക് പിതാവായിരുപ്പേൻ, അവൻ എനക്ക് കുമാരനായിരുപ്പാൻ. അവൻ അക്രമം ചെയ്താൽ നാൻ അവനെ മനുഷ്യരുടെ മിലാറ്റിനാലും മനുപിത്രരുടെ അടികളിനാലും തണ്ടിപ്പേൻ. ഉനക്ക് മുൻപാകെ നാൻ തള്ളിവിട്ട സൗരിടത്തിലിരുന്ന് എൻ കിരുവിയെ വിലക്കിനെ പോലെ അവനെ വിട്ട് വിലക്ക മാട്ടേൻ. ഉൻ വീടും ഉൻ രാജ്യമും എന്തെന്തേക്കും ഉനക്ക് മുൻപാകെ ഇസ്ത്രപ്പെട്ടിരിക്കും. ഉൻ രാജാസനം എന്തെന്തേക്കും നിലപ്പെട്ടിരിക്കും എൻകിറാർ എന്ന് ചൊല്ല ചൊന്നാർ. നാത്താൻ ഇന്ന് എല്ലാ വാർത്തകളിൻപടിയും ഇന്ന് എല്ലാ ദർശനത്തിൻപടിയും താവീദുക്ക് ചൊന്നാൻ. അപ്പോഴത് താവീദ് രാജാ ഉപ്രവേശിച്ച് ഖത്തറുടെ സമ്പത്തിലിരുന്ന് ഖത്തറാഹി ആണ്ടവരെ, ദേവരീർ എന്നെ ഇതുവരയ്ക്കും കൊണ്ടുവന്നതൊക്കെ നാൻ എമ്മാത്രം, എൻ വീടും എമ്മാത്രം. ഖത്തറാഹി ആണ്ടവരെ, ഇത് ഇന്നും ഉമ്മുടേ പാർവയ്ക്ക് കൊഞ്ച കാര്യമായിരിക്കുന്നത് എന്ന് ഖത്തറാഹി ആണ്ടവരായിരിക്കുന്ന ദേവരീർ ഉമ്മുടേ അടിയാരുടെ വീട്ടെ കുറിച്ച് ബഹു ദൂരമായിരിക്കും കാലത്ത് ചെയ്തിയെ മനസ്സർ മുറമയായി ചൊന്നീരേ. ഇനി താവീദ് ഉമ്മിടത്തിൽ ചൊല്ല വേണ്ടിയത് എന്നാ? ഹത്തറാഹി ആണ്ടവരായിരിക്കുന്ന നീർ ഉമ്മത് അടിയാനെ അറിവീർ. ഉമ്മുടിയ വാക്കു തത്വത്തിന് നിമിത്തമും ഉമ്മുടിയ സിദ്ധത്തിൻ പടിയെയും ഇന്ന പെരിയ കാര്യങ്ങളെയെല്ലാം ഉമ്മത് അടിയാനുക്ക് അറിവിക്കും പടിക്ക് തയവു ചെയ്തീർ. ആകയാൽ തേവനാകിയ കത്തരെ, നീർ പെരിയവർ എന്ന് വിളങ്ങുകേ. നാങ്ങൾ എങ്ങൾ കാതുകളാലെ കേട്ട സകല കാര്യങ്ങളിൽ പടിയും തേവരീരക്ക് നികരാണവർ ഇല്ലേ? ഉമ്മ തവര വേറെ ദേവനും ഇല്ലേ? ഉമ്മുടിയ ജനമാകിയ ഇസ്രായേലുക്ക് നികരാണ ജനമും ഉണ്ടോ? ഭൂലോകത്തെ ജാതികളിൽ ഇന്ന് ഒരേ ജാതിയെ തേവൻ തമക്ക് ജനമാക മീട്ടുന്നതക്കും തമക്ക് കീർത്തി വിളങ്ങ പണ്ണുകതക്കും ഏർപ്പെട്ടാറേ. ദേവരീർ എഹിപ്തിലിന്ന് മീട്ടുകൊണ്ടുവന്ന ഉമ്മുടിയ ജനത്തിക്ക് മുൻപാക
பயங்கரமான பெரிய காரியங்களை நடத்தி உம்முடைய தேசத்துக்கும் அதில் இருந்த ஜாதிகளுக்கும் அவர்கள் தேவர்களுக்கும் உமது மகிமையை விளங்க செய்து உம்முடைய ஜனமாகிய இஸ்ரவேலர் என்றைக்கும் உம்முடைய ஜனமாய் இருப்பதற்கு அவர்களை திடப்படுத்தி கர்த்தராகிய நீர்தாமே அவர்களுக்கு தேவனானீர். இப்போதும் தேவனாகிய கர்த்தாவே, நீர் உமது அடியானையும் அவன் வீட்டையும் குறித்து சொன்ன வார்த்தையை என்றென்றைக்கும் நிலைவரப்படுத்த தேவரீர் சொன்னபடியே செய்தார்களோ. அப்படியே சேனைகளின் கர்த்தர் இஸ்ரவேலின் மேல் தேவனானவர் என்று சொல்லி உம்முடைய நாமம் என்றென்றைக்கும் மகிமைப்படுவதாக. உமது அடியானாகிய தாவீதின் வீடு உமக்கு முன்பாக நிலைநிற்பதாக. உனக்கு வீடு கட்டுவேன் என்று இஸ்ரவேலின் தேவனாகிய சேனைகளின் கர்த்தராயிருக்கிற நீர் உமது அடியானின் செவிக்கு வெளிப்படுத்தினீர். ஆகையால் உம்மை நோக்கி இந்த விண்ணப்பத்தை செய்ய உமது அடியானுக்கு மன தைரியம் கிடைத்தது. இப்போதும் கர்த்தராகிய ஆண்டவரே, நீரே தேவர், உம்முடைய வார்த்தைகள் சத்தியம். தேவரே, உமது அடியானுக்கு இந்த நல் விசேஷங்களை வாக்குத்தத்தம் பண்ணினீர். இப்போதும் உமது அடியானின் வீடு என்றென்றைக்கும் உமக்கு முன்பாக இருக்கும்படி அதை ஆசீர்வதித்தரணும். கர்த்தரான ஆண்டவராகிய தேவரே, அதை சொன்னீர். உம்முடைய ஆசீர்வாதத்தினாலே உமது அடியானின் வீடு என்றென்றைக்கும் ஆசீர்வதிக்கப்பட்டிருப்பதாக என்றான். ஆமென்.